ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇനിത്തെ തുളു കാര്യക്രമകു നിക്ലിക മാത്രിഗ്ല മോക്കി തിഞ്ചി സൊൽവേലോ സുരുക്കാത് മാത്രിഗ്ല അഷ്ടമി പർബദ എഡ്ഡെപ്പുദ മതിപ്പോ നിക്ലിക മാത്രിഗ്ല ഗൊത്തിത്തലക്കനി ബിസുക്കു അക്കേരി ആയിന പർബുലു അഷ്ടമിക്ക് സുരുവാപ്പുണ്ടു. അഷ്ടമിത അഡ്ഡിയെ കൊട്ടിക മധ്യാഹ്ന നാലൈന ബഗത്ത കജിപ്പുദ ഒട്ടിക ഗഡ്ദുദ വനസ് തുളു ജനക്കുലന പ്രത്യൊഞ്ചി പർബുഗുല മധ്യാഹ്ന ചീപ്പെ മൻപുര രാത്രി കൊട്ടിയ ബൊക്ക പറന്നുത രസായന ഈ പർബുഗു രാത്രി കൈക്ക് മദ്രങ്കി ദീപ്പര് മദ്രങ്കി പണിണ്ട മദ്രങ്കിക്ക് അങ്കടിലെടുത്തിക്കുന്ന മദ്രങ്കി പൊടിയത്ത് ഊരുടെ വിളിപ്പുന മദ്രങ്കി ദൈർദ് തപ്പുതെത്തത് കടത് കൈക്ക് ദീപ്പര് കടത് ആയി ബൊക്ക ഐക്ക് കർബ പാടത്ത് ദീപൊടിക്ക് മദ്രങ്കി കെമ്പു ആവുടു കെമ്പു പോയര ബല്ലി പന്ത് ഒഞ്ചി ആനി ആണ്ടല പാടത്ത് ദീപ്പര് ഇത്തതക്കിലേക്ക് ഹെച്ചാത് മദ്രങ്കി തപ്പുത പൊലപു ഇച്ചി ദായപ്പണ്ട അയിന് ഗലസുനനെ കമ്മി അഷ്ടമിത അഡ്യട് മൂചിനമുനത അഡ്യവുണ്ടു പ്രധാനവാത് ഭാരത ഇരത്ത കൊട്ടിക്ക് രഡ്ഡനദവു പെലത്ത ഇരത്ത ഗുണ്ട മൂചിനദവു മുണ്ടെവുത ഒലിത്ത മൂടെ ശ്രീകൃഷ്ണദേവര് വസുദേവ ദേവക്കിഗ് എന്മനെ സന്താന അത് അഷ്ടമി തിത്തിട്ട് രോഹിണി നക്ഷത്രടു രാത്രത പൊറത്തുടു കർപ്പില്ലെടു പൊട്ടിനാറ് അഞ്ചാത് വർഷല സോന തിങ്കൊള്ളു അഷ്ടമി തിത്തി രോഹിണി നക്ഷത്ര ബർപ്പുന ദിന അഷ്ടമി ആചരണം അൽപ്പേര് അഷ്ടമി ദാനി രാത്രി തിങ്കൊൽ ദേവര് ഉദിപ്പുനാടെ മുട്ട കൊല്ലുതു ചന്ദ്രന തൂയിനെടുത്തു ബൊക്ക കൊട്ടിക്കെ രസായനത വനസ് ആത്തനേട്ട കുല്ലരഗാത് കൈട്ട് മദ്രങ്കിലാതീതുപ്പേര് കുടഞ്ചി വിശേഷദാത പണ്ട ഒഞ്ചു വർഷ അഷ്ടമിക്ക് കൊട്ടിക മൽത്തുചിണ്ട മൂച്ചു വർഷ കൊട്ടിക മൽപ്പര എത്തന്തക്ക അഷ്ടമിദാനി രാത്രി തിങ്കൊൽ ദേവര് ഉദിത്തിനെടുത്തു ബൊക്ക താരതായി നടപ്പുന സമ്പ്രദായല ഉണ്ടു അഷ്ടമിത ലെക്കൊടു ദുമ്പു താരായുധ കട്ട ഹെച്ചാത് അൽപ്പൽപ്പ നടത്തുണ്ട് അഷ്ടമിദ് ബൊക്ക പദ്രാടിനെ ദിന ചൗത്തി ബർപ്പുണ്ടു അഞ്ചാത് അഷ്ടമിക്ക് മൽത്തന കൊട്ടിക ചൗത്തി മുട്ടല ഒരിപ്പാവടു പൻപുന നമ്പുൽകെ ഉണ്ടു സോന തീർത്ത മുട്ട അഷ്ടമിത കൊട്ടിക്ക് ഒരിയൊടു പൻപുന കട്ട് ഹള്ളിലെടു ഉണ്ടു അടിമുട്ട ഒരിപ്പുര് അഷ്ടമി കരിത് ഒഞ്ചു വാരതുലൈ സോനത തീർത്ത അമാവാസ്യ ബർപ്പുണ്ടു

നിക്കലിക്കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇനത്തെ തുളു കാര്യക്രമകു നിക്കലിക മാത്രിഗ്ല മോക്കി തിഞ്ചി സൊൽവേലു സുരുക്കാത് മാത്രിഗ്ല അഷ്ടമി പർബദ എഡ്ഡെപ്പുദ മതിപ്പു നിക്കലിക മാത്രിഗ്ല ഗൊത്തിത്തലക്കനി ബിസുക്കു അക്കേരി ആയിന പർബുലു അഷ്ടമിക്ക് സുരുവാപ്പുണ്ടു. അഷ്ടമിത അഡ്ഡിയെ കൊട്ടിക്കെ മധ്യാഹ്ന നാലൈന ബഗത്ത കജിപ്പുദ ഒട്ടികെ ഗർദ്ദുദ വനസ് തുളു ജനക്കുളന പ്രത്യൊഞ്ചി പർബുഗുല മധ്യാഹ്ന ചീപ്പെ മൻപുര രാത്രി കൊട്ടിയെ ബൊക്ക പറന്നത രസായന ഈ പർബുഗു രാത്രി കൈക്ക് മദ്രങ്കി ദീപ്പര് മദ്രങ്കി പണ്ണിണ്ട മദ്രങ്കിക്ക് അങ്കടിലെടുത്തിക്കുന്ന മദ്രങ്കി പൊടിയത്ത് ഊരുടെ വിളെപ്പുന മദ്രങ്കി ദൈർദ് തപ്പുതെത്തത് കടത് കൈക്ക് ദീപ്പര് കടത് ആയി ബൊക്ക ഐക്ക് കർബ പാടത്ത് ദീപൊടിക്ക് മദ്രങ്കി കെമ്പു അവടു കെമ്പു പോയര ബല്ലി പന്ത് ഒഞ്ചി ആനി ആണ്ടല പാടത്ത് ദീപ്പര് ഇത്തതക്കിലേക്ക് ഹെച്ചാത് മദ്രങ്കി തപ്പുത പൊലപു ഇച്ചി ദായപ്പണ്ട അയിന് ഗലസുനനെ കമ്മി അഷ്ടമിത അഡ്യട് മൂചിനമുനത അഡ്യവുണ്ടു. പ്രധാനവാത് ഭാരത ഇരത്ത കൊട്ടിക്ക് രണ്ടനദവു പെലത്ത ഇരത്ത ഗുണ്ട മൂചിനദവു മുണ്ടെവുത ഒലിത്ത മൂടെ ശ്രീകൃഷ്ണ ദേവര് വസുദേവ ദേവക്കിഗ് എന്മനെ സന്താന അത് അഷ്ടമി തിത്തിട്ട് രോഹിണി നക്ഷത്രടു രാത്രത പൊറത്തുടു കർപ്പില്ലെടു പൊട്ടിനാറ് അഞ്ചാത് വർഷല സോന തിങ്കൊള്ളു അഷ്ടമി തിത്തി രോഹിണി നക്ഷത്ര ബർപ്പുനദിന അഷ്ടമി ആചരണം അൽപ്പേര് അഷ്ടമി ദാനി രാത്രി തിങ്കുൽ ദേവര് ഉദിപ്പുനാടെ മുട്ട കൊല്ലുതു ചന്ദ്രന തൂയിനെടുത്തു ബൊക്ക കൊട്ടിക്ക് രസായനത വനസ് ആത്തനേട്ട കുല്ലരഗാത് കൈട്ട് മദ്രങ്കിലീതുപ്പേര് കുടഞ്ചി വിശേഷദാത പണ്ട ഒഞ്ചു വർഷ അഷ്ടമിക്ക് കൊട്ടിക മൽത്തുചിണ്ട മൂച്ചു വർഷ കൊട്ടിക മൽപ്പര എത്തന്തിക്ക് അഷ്ടമിദാനി രാത്രി തിങ്കൊൽ ദേവര് ഉദിത്തിനെടുത്തു ബൊക്ക താരതായി നടപ്പുന സമ്പ്രദായല ഉണ്ടു. അഷ്ടമിത ലെക്കൊടു ദുമ്പു താരായുധ കട്ട ഹെച്ചാത് അൽപ്പൽപ്പ നടത്തുണ്ട്. അഷ്ടമിദ് ബൊക്ക പദ്രാടിനെ ദിന ചൗത്തി ബർപ്പുണ്ടു. അഞ്ചാത് അഷ്ടമിക്ക് മൽത്തന കൊട്ടിക ചൗത്തി മുട്ടല ഒരിപ്പാവടു പൻപുന നമ്പുൽകെ ഉണ്ടു. സോന തീർത്ത മുട്ട അഷ്ടമിത കൊട്ടിക്ക് ഒരിയൊടു പൻപുന കട്ട് ഹള്ളിലെടു ഉണ്ടു. അടിമുട്ട ഒരിപ്പുര് അഷ്ടമി കരിത് ഒഞ്ചു വാരതുലൈ സോനത തീർത്ത അമാവാസ്യ ബർപ്പുണ്ടു.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിഖിൽ കിരണെന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.